0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കുമാരി എം മീനാക്ഷി ദേവ് പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി ശ്വേത അനന്തശിവൻ വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം ബിലഹരി രാഗത്തിൽ ഏകതന്തം ഭജേഹം എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Kumari M. Meenakshi Dev. She is accompanied on the violin by Shrimati Shweta Anandashivan and on the mridangam by Shri Nanchil A.R. Arul. She begins her Carnatic Classical Vocal Recital with a composition of Muthuswami Deekshithar, Ekadandam Bhajeham, in the rag Bilahari set to Mishra Chapatal.

0: അടുത്തതായി കീരവാണി രാഗത്തിൽ വരമുലോ സഖി എന്ന കൃതി കേൾക്കാം. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, വരമുലോ സഖി. ഇൻ ദ രാഗ് കീരവാണി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുമാരി എം മീനാക്ഷി ദേവ് പാടിയ കൃതികൾ. ശ്രീമതി ശ്വേത അനന്തശിവൻ വയലിൻ, ശ്രീ നാഞ്ചിൽ AR അരുൾ മൃദംഗം. അവസാനമായി ഭോഗീന്ദ്ര ശായിനം എന്ന കൃതികൾക്കാം രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പുതാളം, മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam, 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Kumari M. Meenakshi Dev. She is accompanied on the violin by Srimati Shweta Anandashivan and on the mridangam by Shri Nanchil AR Arul. Kumari M. Meenakshi Dev concludes her Carnatic Classical Vocal Recital with a composition of Maharaja Swadi Thirunal, Bhogendra Shayinam, in the rag Kundala Varali set to Kandachapatal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കുമാരി എം മീനാക്ഷി ദേവ് പാടിയ കൃതികൾ. ശ്രീമതി ശ്വേത അനന്തശിവൻ വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Kumari M. Meenakshi Dev. Accompanying artists were Shrimati Shweta Anandashivan on the violin and Shri Nanjil A.R. Arul on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.
0: ഇനി ലയവിന്യാസം കേൾക്കാം. ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തവിലിൽ വായിച്ചത് മിശ്രചാപ്പത്താളം.
1: ലിസൺ ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. ലിസൺ ടു മിശ്രചാപ്പത്താൾ.

0: ഇതുവരെ കേട്ടത് ലയവിന്യാസം ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തവിലിൽ അവതരിപ്പിച്ചത്. മിശ്രചാപ്പത്താളം സമം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു ലൈവിന്യാസം പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. This program is brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: സാമജവര ഗമന ഹിണ്ടോളരാഗം ആദിതാളം ത്യാഗരാജസ്വാമി കൃതി.
1: You will now listen to a composition of Tyagaraja Swami, Samajavaragamana, in Rag Hindola, set to Aditala.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ശ്രീ കടക്കാവൂർ ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ആദ്യം ഗണരാജേന രക്ഷിതോഹം എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic classical vocal recital by Dr. B. Arundhati. She is accompanied on the violin by Shri Thiruvida Shivanandan, on the mridangam by Shri Kadakyavur G.S. Rajesh Nath, and on the ghatam by Shri Vaalapalli R. Krishna Kumar. She begins a Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Ganarajena Rakshitoham, in the rag Arabi, set to Mishra Chapital.

0: ഇനി കിരൺമയീം എന്ന കൃതി കേൾക്കാം. രാഗം ലളിത, രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ. കൃതി
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ. ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, കിരൺമയീം. ഇൻ ദ രാഗ് ലളിത സെറ്റ് ടു രൂപകതാൾ.

0: അടുത്തതായി ചെഞ്ചു കാംബോജി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച വരരാഗലേയ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, വരരാഗലേയ. ഇൻ ദ രാഗ് ചെഞ്ചു കാംബോജി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ശ്രീ കടക്കാവൂർ ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഇനി പൂർവി കല്യാണി രാഗത്തിൽ പഞ്ചബാണ തനുഹര എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Dr. B. Arundhati. She is accompanied on the violin by Shri Thiruvira Shivanandan, on the mridangam by Shri Kadakavur G. S. Rajeshnath, and on the ghatam by Shri Vaalapalli R. Krishnakumar. Next is a composition of Maharaja Swadi Thirunal, Panjabana Tanuhara. Indiraag, Purvi Kalyani, set to Adithal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ബി അരുന്ധതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ശ്രീ കടക്കാവൂർ ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Dr. B. Arundhati. Accompanying artists were Shri Thiruvira Shivanandan on the violin, Shri Kadakyavur G.S. Rajeshnath on the mridangam, and Shri Vaidapalli R. Krishnakumar on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on mridangam and M. Vimal on ghadam. Adhyam Abhogi Ragathil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi set to Adithalam.

നടമാടുവാർ. രാഗം പൂർവികല്യാണി, രൂപകതാളം നീലകണ്ഠ ശിവൻ കൃതി. നെക്സ്റ്റ് ഈസ് ആനന്ദ നടമാടുവാർ, കമ്പോസ്ഡ് ബൈ നീലകണ്ഠ ശിവൻ ഇൻ രാഗ പൂർവികല്യാണി സെറ്റു രൂപകതാളം.

ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി ഇസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Priddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഘടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.